ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹ്. ഓണം അല്ലേ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓണം എക്സാംസ് ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും അല്ലേ. ഞാനും കാത്തിരിക്കുക തന്നെയാണ്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? എനിക്ക് നല്ല പാലട പായസവും സദ്യയും പൂക്കളും ഇതൊക്കെയാണ് കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് ഇത്തിരി ഓണത്തിനെ പറ്റി സംസാരിച്ചാലോ. ഓണമെന്ന് പറയുന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, നമുക്ക് ഇടയിൽ മനസ്സിലുള്ള ഒരു കൂട്ടം നല്ല ഓർമ്മകളാണ്. അതേപോലെ തന്നെ എല്ലാ മനുഷ്യരും 10 ദിവസം അതിരാവിലെ അത്തം തൊട്ടിടുന്ന പൂക്കളും നാക്കിലേൽ വിളമ്പുന്ന 26 കൂട്ടം വിഭവങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുന്ന സദ്യ, ഓ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കുമല്ലേ. ഒരുപാട് നല്ല വിശേഷങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമുക്കിത്തിരി നല്ല പാട്ടുകൾ കേട്ട് നമ്മൾ വീണ്ടും വരും. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നിങ്ങളുടെ ഒപ്പമുള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ, നിങ്ങളുടെ ഒപ്പമുള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹ്. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: താനാ മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിൽ വന്നാളല്ലേ?
2: അതെ അതെ.
1: എന്നിട്ട് എന്തായി? മോളെ കിട്ടി? എവിടെ നിന്ന് കിട്ടി?
2: താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്, മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാർന്നോന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അങ്ങനെ കിട്ടി.
0: അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ബ്യൂട്ടിഫുൾ സെറ്റ്സ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണക്ട് ചെയ്യും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹ്. ഓണമല്ലേ വരാൻ പോകുന്നത്. പഠിച്ചതൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒരു പൂവിളിയുടെ മൂഡിലാണ് അല്ലേ? ഞാനും ആ ഹാപ്പി മൂഡിലാണ്. ഓണമെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാവിലെ തണുപ്പത്ത് പൂ പറിക്കാൻ നടന്ന ആ നാളുകളാണ്. നമുക്കെന്നാൽ ഓണപ്പൂവെ പറ്റി പറഞ്ഞാലോ? അത്തന്നാൾ തൊട്ട് തുടങ്ങുന്ന പൂക്കളം വെറും ഒരു സിമ്പിൾ ഡിസൈൻ അല്ല, നമ്മൾ ഒരുമിച്ചുണ്ടാകുന്ന സന്തോഷമാണ്. വഴിവക്കിലെ തുമ്പപ്പൂവും കാക്കപ്പൂവും തൊട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞച്ചെണ്ടുമല്ലി വരെ മുറ്റത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലുണ്ടല്ലോ, ഓ അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഇനിയും കുറേ ഓണവിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നിങ്ങൾക്കൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ കുട്ടി RJ അനുഗ്രഹ്. ഓണമല്ലേ വരാൻ പോകുന്നത്, നമ്മളൊക്കെ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ അതേപോലെ തന്നെ നാട്ടുകാരെ കാണാൻ വേറൊരാളും കാത്തിരിക്കുന്നുണ്ട്. യെസ്, നമ്മുടെ മാവേലി തമ്പുരാൻ. നമുക്കെന്നാൽ മഹാബലിയെ പറ്റി സംസാരിക്കാം. മാവേലി നാടുവാനിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സങ്ങട് നിറയും. ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന ആ സങ്കല്പം എത്ര മനോഹരമാണ്. മാവേലി വരുമ്പോൾ നമ്മളൊക്കെ ഹാപ്പിയാവും. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പമുള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹ്. ഓണമല്ലേ വരാൻ പോകുന്നത്. നാടും നഗരവുമൊക്കെ ആഘോഷത്തിമിറപ്പിലാണ്. ഞാനും ആ ആവേശത്തിലാണ്. ഓണമെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വള്ളംകളിയുടെ ആവേശത്തിമിറപ്പാണ്. യെസ്, നമ്മളിന്ന് വള്ളംകളിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. തിത്തിത്താരാതിത്തിത്തേതിത്തേകടത്തേതേതോ എന്ന ആ വഞ്ചിപ്പാട്ട് താളം കേട്ടാൽ ആരുടെ മനസ്സാണ് തുള്ളിച്ചാടാത്തത്? ആ താളത്തിലൊന്നിച്ച് തുഴയുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ, ആ ഒരു ടീം വർക്കിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ വള്ളംകളി. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കിടാവിൽ നിന്ന് കുട്ടി ആർജെ അനുഗ്രഹം. ഓണമല്ലേ വരാൻ പോകുന്നത്. ഫോണും ടി വിയും ഒക്കെ മാറ്റി വെച്ച് നാട്ടിൻപുറങ്ങളിലേക്ക് ആവേശം കയറുന്ന സമയമാണ്. ഞാനും അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ വെയിറ്റിംഗ് ആണ്. നമുക്കെന്നാൽ ഓണക്കളികളെ പറ്റി സംസാരിക്കാം. അതിലാദ്യം തന്നെ ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും വരുന്ന ഒരു മത്സരമാണ് വടംവലി. പിന്നെ സുന്ദരിക്ക് പൊട്ടു തൊടുമ്പോൾ മാറിപ്പോയി എല്ലാവരും ചിരിക്കുന്നതുമൊക്കെ എന്തൊരു രസമാണ്. കസാര കളിക്കും ഉറിയടിക്കുമൊക്കെ ഓണക്കളികൾ നൽകുന്ന ആ ഒരു എനർജി അതൊരു വേറെ ലെവൽ തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളാലേ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾക്കും വന്നു കാണലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകൾ? ആ ഓർമ്മകൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ കേൾക്കാം ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കിടാവിൽ നിന്ന് കുട്ടി ആർജെ അനുഗ്രഹം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഉള്ളത് ആർജി കിടാവിൽ നിന്ന് കുട്ടി ആർജി അനുഗ്രഹ്. ഓണമല്ലേ വരാൻ പോകുന്നത്, നമ്മളെല്ലാവരും വയറ് നിറയെ ആസ്വദിച്ച് കഴിക്കാൻ കാത്തിരിക്കുന്ന ആ ഒരു സമയം. ചിന്തിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നുണ്ട്. നമുക്കെന്നാൽ ഓണസദ്യയെപ്പറ്റി സംസാരിക്കാമല്ലേ. ഇലയുടെ തൽപ്പത്ത് ഉപ്പും ഇഞ്ചിക്കറിയും തൊട്ട് തുടങ്ങി പരിപ്പും നെയ്യും സാമ്പാറും പ്രഥമനും കഴിഞ്ഞ് അവസാനം കൂട്ടുകാരുടെ ഇലയിൽ പപ്പടം കൂടി തട്ടിയെടുത്ത് കഴിഞ്ഞ ആ ഒരു സദ്യയുടെ സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താണല്ലേ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നിങ്ങളുടെ കൂടെയുള്ളത് ആർജെ കിടാവിൽ നിന്ന് കുട്ടി ആർജെ അനുഗ്രഹം.

vai, vai, vai, vai. ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ ഒപ്പമുള്ളത് ആർജെ കിടാവിൽ നിന്ന് കുട്ടി ആർജെ അനുഗ്രഹം. ഓണമല്ലേ വരാൻ പോകുന്നത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മാസ് എൻട്രിയുമായി ചിലർ വരുന്നുണ്ട്. ഞാനും അത് കാണാൻ റെഡിയായിരിക്കുകയാണ്. അത് മറ്റൊന്നല്ല, നമ്മുടെ ഒക്കെ സ്വന്തം പുലിക്കളിയാണ്. നമുക്കെന്നാൽ പുലിക്കളിയെ പറ്റി സംസാരിക്കാം അല്ലേ. വയറ്റിൽ ചായം അടിച്ച് താളത്തിനൊട്ട് ചുവട് വെച്ച് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ പുലിക്കളികൾ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ആവേശം, അതൊരു ഒന്നൊന്നരാഘോഷം തന്നെയാണ്. ഓണാഘോഷങ്ങളുടെ ക്ലൈമാക്സ് തന്നെയാണ് ഈ പുലിക്കളി. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ആർജെ കിടാവിൽ നിന്ന് കുട്ടി ആർജെ അനുഗ്രഹം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നിങ്ങൾക്കൊപ്പം ഉള്ളത് ആർജി കിടാവിൽ നിന്ന് കുട്ടി ആർജി അനുഗ്രഹം. ഓണമല്ലേ വരാൻ പോകുന്നത്. എവിടെയായിരുന്നാലും മലയാളികൾക്ക് ഓണമെന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അല്ലേ? നാടിനെയും വീടിനെയും ഓർത്ത് പ്രവാസികൾ ഏറ്റവും കൂടുതൽ നോസ്റ്റാൾജിക് ആകുന്ന സമയം. നമുക്കെന്നാൽ പ്രവാസികളുടെ ഓണത്തെ പറ്റി സംസാരിക്കാം. ജോലിത്തിരക്കുകൾ കാരണം മരുഭൂമിയിലും കടൽ കടന്നും മലയാളികൾ ഒരുമിച്ച് കൂടി പൂക്കളമിട്ടും സദ്യ ഒരുക്കുകയും ചെയ്യുമ്പോൾ ഓണം അതിരുകളില്ലാത്ത സ്നേഹമാണ് വീണ്ടും തെളിയിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നിങ്ങൾക്കൊപ്പമുള്ളത് ആർജെ കിടാവിൽ നിന്ന് കുട്ടി ആർജെ അനുഗ്രഹം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടിയ RJ ആണെങ്കിൽ ഓണമല്ലേ വരാൻ പോകുന്നത്. കാലം മാറിയാലും മായാതെ നിൽക്കുന്ന ചില ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. നമുക്കെന്നാൽ ആ പഴയ ഓണക്കാലത്തെ പറ്റി സംസാരിക്കാം. ഡിജിറ്റൽ യുഗത്തിൽ വാട്സപ്പ് ആശംസകൾക്കപ്പുറം ഓണത്തിന് എല്ലാവരും ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ആ ഒരു പഴയ സ്നേഹവും സന്തോഷവും ഇപ്പോഴും മറന്നിട്ടില്ല. കാലഘട്ടം മാറിയാലും മലയാളികളുടെ മനസ്സിലെ ഓണത്തിൻ്റെ തിളക്കം എന്നും അതുപോലെ തന്നെ ഉണ്ടാകും. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പമുള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടൂടാ, നിങ്ങളുടെ ഒപ്പമുള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹ്. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: താനാ മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിൽ ഒന്നും ആളല്ലേ?
2: അതെ അതെ.
1: എന്നിട്ട് എന്തായി? മോളെ കിട്ടി? എവിടെ നിന്ന് കിട്ടി?
2: താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്, മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാർന്നോമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അങ്ങനെ കിട്ടി.
0: അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ. ബ്യൂട്ടിഫുൾ സെറ്റ്സ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണക്ട് ചെയ്യും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നിങ്ങളോടൊപ്പം ഉള്ളത് RJ കിടാവിൽ നിന്ന് കുട്ടി RJ അനുഗ്രഹം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

ഹേ ഹായ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നിങ്ങൾക്കൊപ്പമുള്ളത് അർജയ് കിടാവിൽ നിന്ന് കുട്ടി അർജയ് അനുഗ്രഹം. അപ്പോൾ ഓൾമോസ്റ്റ് 10 o'clock ആയിട്ടുണ്ട്, നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഓണത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. ഓണം എത്തിക്കഴിഞ്ഞു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക, ഓണമൊക്കെ സെറ്റാവട്ടെ, അടിപൊളിയാവട്ടെ. അപ്പോൾ അടുത്തൊരാഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു കുട്ടി അർജയ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, നിങ്ങൾക്കൊപ്പമുള്ളത് അർജയ് കിടാവിൽ നിന്ന് കുട്ടി അർജയ് അനുഗ്രഹം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് സ്വന്തം ടീച്ചർ RJ ശ്രീപ്രിയയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അയ്യന്തോളിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപികയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വിശ്വസേമത്തെ നിങ്ങളുമായി ഒന്ന് കൂട്ടുകൂടിയിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് പഠിക്കുന്ന തിരക്കിലാവൂലേ, അത് കഴിഞ്ഞാൽ സ്കൂളിൽ ഓണാഘോഷവും പിന്നെ 10 ദിവസം ഓണം ആഘോഷിക്കാനുള്ള വെക്കേഷനും. എല്ലാ ഓഫീസുകളിലും വീടുകളിലും നാട്ടിലും എല്ലായിടത്തും ഓണാഘോഷം തന്നെ. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടല്ലേ. കഴിഞ്ഞ ഓണവും ഇനി വരാൻ പോണ ഓണവും എല്ലാത്തിനെയും കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ഐഡിയ തന്നെയുണ്ട്. ഓണത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടാലോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് നിങ്ങളുടെ ടീച്ചർ RJ ശ്രീപ്രിയ.

key, D major. Time signature 2/4. BPM 76. Song, Purumanam.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. Keterinya. Kootukuna.

0: വെൽക്കം ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടീച്ചർ RJ ശ്രീപ്രിയ ആണ്. ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന ഓണസമ്മാനത്തിന്റെ സമയം, അതായത് നമ്മുടെ SMS ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡയലോഗ് കേട്ടാലോ? അത് ഏത് സിനിമയിൽ അതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം.
1: താനാ മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിൽ വന്ന ആളല്ലേ?
2: അതെ അതെ.
1: എന്നിട്ട് എന്തായി?
2: മോളെ കിട്ടി.
1: എവിടെ നിന്ന് കിട്ടി?
2: അത് താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്, മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാർന്നോമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അങ്ങനെ കിട്ടി.
0: എല്ലാവരും ഡയലോഗ് കേട്ടില്ലോ അല്ലേ? എത്രയും പെട്ടെന്ന് നമ്മളുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് അയക്കുക. അപ്പൊ നമുക്ക് പാട്ടുകൾ കേട്ടാലോ? സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ശ്രീപ്രിയ ആണ്.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ടിപ്സ് ആൻഡ് ട്രിക്സിൽ കൂടെയുള്ളത് നിങ്ങളുടെ ടീച്ചർ RJ ശ്രീപ്രിയ. മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണല്ലോ ഓണം. ഓണത്തിൻ്റെ ഐതിഹ്യം മഹാബലി ചക്രവർത്തിയുടെയും വാമനൻ്റെയും കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. ഓണം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരുമയുടെയും കൂടി ഉത്സവമാണ്. സ്നേഹം, സമത്വം, പങ്കിടൽ, ത്യാഗം, ഐക്യം എന്നിവയോടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നൊരു ഓണ സന്ദേശം കൂടിയുണ്ട്. ഇനി ഓണവിശേഷം പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. ഇന്ന് കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് നിങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശ്രീപ്രിയയാണ്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവരും പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയില്ലോ അല്ലേ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശ്രീപ്രിയയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണം മലയാളികളുടെ പുതുവർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ആചാരങ്ങളുടെ ഭാഗമായി അത്തം മുതൽ തിരുവോണം വരെ എല്ലാ വീടുകളിലും പൂക്കളമൊരുക്കി തൃക്കാക്കരപ്പനെ വെച്ച് മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. പൂക്കളമൊരുക്കാൻ ഏറ്റവും ഉത്സാഹം കാണിക്കുന്ന നമ്മുടെ കൂട്ടുകാരായ കുട്ടികൾ തന്നെയാണല്ലോ. പണ്ട് വീട്ടുവളപ്പിൽ നിന്നും പൂക്കൾ ശേഖരിച്ചായിരുന്നു നമ്മൾ പൂക്കളമൊരുക്കിയിരുന്നത്. എന്നാൽ ഇന്ന് പൂക്കളം മത്സരം കൂടിയായപ്പോൾ പൂക്കള വിപണിയും കച്ചവടക്കാരും ഉഷാറായി, അതുപോലെ വരുമാന മാർഗവുമായി. ഇനിയുള്ള ഓണക്കഥകൾ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടാലോ? സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടീച്ചർ RJ ശ്രീപ്രിയയാണ്.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഒരു ഓണസദ്യയിൽ എങ്ങനെ ഇത്രയധികം വിഭവങ്ങൾ ഒതുങ്ങുന്നു എന്നത് തന്നെയാണ് അടുത്ത വിശേഷം. വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് സ്വന്തം ടീച്ചർ ആർ ജെ ശ്രീപ്രിയയാണ്. സാമ്പാർ, അവിയൽ, ഓലൻ, കാളൻ, പായസം, പപ്പടം, പുളിശ്ശേരി, അച്ചാർ, എല്ലാം വയറിനും മനസ്സിനും ഒരുപോലെ ഉത്സവം തന്നെ. കുടുംബത്തിൽ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ച് കുശലമൊക്കെ പറയുമ്പോൾ എന്ത് രസമല്ലേ. അതുപോലെ തന്നെ ഓണത്തിൻ്റെ തിരക്ക് റോഡുകളിലും ട്രാഫിക്കിലും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ സമയത്ത് ആഘോഷത്തിന് എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിക്കോളൂ എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും കൂടി ഉഷാറാവാൻ കുറച്ച് പാട്ടുകൾ കൂടി കേട്ടാലോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ ശ്രീപ്രിയ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: പഴനിപ്പച്ച, മിനുമിനുങ്ക, ശങ്കരട്ടി, ചെവകപിള്ള, കിണാമ്പന്ത, കിണക്കട്ടി, കുടുംബ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവരും പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിരിക്കാവല്ലേ. എല്ലാവർക്കും മൈ റേഡിയോ 90 FM-ലേക്ക് വീണ്ടും സ്വാഗതം. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് ടീച്ചർ RJ ശ്രീപ്രിയയാണ്. ഓണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ മനസ്സിലോർക്കുന്നത് ഓണക്കോടിയുടെ കാര്യം തന്നെയാണല്ലോ. പുതിയ വസ്ത്രം ധരിക്കുന്നതും ഓണത്തിൻ്റെ ഒരു പ്രധാന സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒരു തിരുവാതിരക്കളി കൂടിയായാൽ ഓണത്തിൻ്റെ ഭംഗി കൂടും എന്നതിന് ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് താമരയുടെ മാല, കമ്മല്, മൈലാഞ്ചി, ഡ്രസ്സിലും താമര എന്നിങ്ങനെയൊക്കെയായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പൊ കാണുന്നത് മദ്രാസി ചെക്കൻ്റെ ബ്ലൗസ്, സാരി എന്നിങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ മദ്രാസി ചെക്ക് കൊണ്ടുപോകുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് പാട്ടുകൾക്കുള്ള സമയമായിരിക്കുകയാണ്. പാട്ടുകൾ കേട്ട് വീണ്ടും തിരിച്ചു വരാം. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ശ്രീപ്രിയയാണ്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ ശ്രീപ്രിയാണ്. ഓണത്തിൻ്റെ ആവേശം കൂട്ടുന്ന കളികളാണല്ലോ വള്ളംകളി, പുലിക്കളി, കുമ്മാട്ടി, വടംവലി, ഉറിയടി എന്നിങ്ങനെ പല കളികളും. ഇതെല്ലാം ഓണത്തിന് ചിരിയും കൂട്ടായ്മയും അതുപോലെ തന്നെ പങ്കെടുക്കുന്നവർക്കും കാണികൾക്കും പ്രചോദനവും മനസ്സിന് സന്തോഷവും നൽകുന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഓണം സ്കൂളിലെ ആഘോഷങ്ങളൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. സുന്ദരിക്കൊരു പൊട്ടുതൊടൽ, അതുപോലെ തന്നെ സാക്രേസ്. ഞാൻ എൻ്റെ പഴയ കാലഘട്ടം ഒന്ന് ഓർത്തു കിട്ടോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പമുള്ള ഓർമ്മകളെല്ലാം വരുന്നുണ്ടാവും അല്ലേ. ആ ഓർമ്മകളൊന്ന് മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് മനോഹരമായ പാട്ടുകൾ കൂടി കേട്ടാലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടീച്ചർ ആർ ജെ ശ്രീപ്രിയ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

പാട്ടുകൾ കേട്ട് എല്ലാവരും തിരിച്ചു വന്നല്ലോ അല്ലേ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ ആർ ജെ ശ്രീപ്രിയാണ്. ചിങ്ങമാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഓണവിപണിയും സജീവമായില്ലേ. പക്ഷെ കൂട്ടുകാരെ, ഒരു കാര്യം ഓർക്കണം കേട്ടോ, വാങ്ങുമ്പോൾ ആവശ്യവും ആഗ്രഹവും തിരിച്ചറിയണം. ഓണവിപണി നിറം, രുചി, സന്തോഷം എന്നിവ കൊണ്ട് സമ്പന്നമാണ്. പക്ഷെ നല്ലൊരു ഉപഭോക്താവ് ആവുക എന്നതും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ലൈഫ് സ്കിൽ ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കൂ, അത്തം തൊട്ട് 10 ദിവസത്തിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് ഓഫറുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എത്ര ഓഫറുകൾ കണ്ടാലും നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെ വേണം നമ്മൾ വാങ്ങാൻ. അപ്പോൾ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം കൂടി ആയിട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ. നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് ടീച്ചർ ആർ ജെ ശ്രീപ്രിയയാണ്.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പനെ നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ചെറുപ്പത്തിൽ മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്.

എല്ലാറ്റിനും ഉപരി തിരുവോണം കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരൽ കൂടിയാണല്ലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ ടീച്ചർ RJ ശ്രീപ്രിയാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ തിരികെ എത്തുന്നതിൽ ഓണത്തിന്റെ പങ്ക് ചെറുതല്ലാട്ടോ. കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും സന്തോഷം എന്ന സന്ദേശം നൽകുന്ന ഒരു ആഘോഷം തന്നെയാണല്ലോ ഓണം. അതുകൊണ്ട് ഈ ദിനം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന കാര്യം കൂട്ടുകാരൻ ശ്രദ്ധിക്കുമല്ലോ. എത്ര ദൂരെയായാലും എത്ര തിരക്കിലായാലും ആ ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാമല്ലോ അല്ലേ. ഇനി എത്ര ദൂരെയായാലും വരാൻ പറ്റിയില്ലെങ്കിലും ഒരു വീഡിയോ കോളിലൂടെ കുടുംബത്തിലെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. എന്നാൽ നമുക്ക് ഈ സന്തോഷവേളയിൽ കുറച്ച് മനോഹരമായ പാട്ടുകൾ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ ടീച്ചർ RJ ശ്രീപ്രിയയാണ്.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

റേഡിയോ 90 FM ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് ടീച്ചർ RJ ശ്രീപ്രിയാണ്. ഈ ഹോളിഡേയ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയായിട്ട് ഇതിനെ കണക്കാക്കാട്ടോ. ഒരു മാറ്റമൊക്കെ വേണ്ടേ? പുതിയ നല്ല ഹാബിറ്റ്സ്, ചിട്ടയായ ഉറക്കം, ഭക്ഷണരീതി, പഠനം, വ്യായാമം എന്നിവയൊക്കെ വളർത്തിയെടുക്കാട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അഭിരുചികൾക്കനുസരിച്ചുള്ള മേഖലകളും കൂടി കണ്ടെത്തി അതും വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ കൂടി നടത്തുന്നത് നല്ലതാണ്. ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അല്ലേ? പറയുമ്പോൾ എല്ലാം വളരെ സിമ്പിളാണ്, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ ഒത്തുപിടിച്ചാൽ എല്ലാം സാധ്യമാകും. എന്നാ എനർജി ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാട്ടുകൾ കൂടി കേട്ടാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് ടിപ്സ് ആൻഡ് ട്രിക്സിൽ ടീച്ചർ RJ ശ്രീപ്രിയാണ്.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: വെൽക്കം ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടുന്നത് ടീച്ചർ RJ ശ്രീപ്രിയ ആണ്. ഇനിയാണ് നിങ്ങൾ കാത്തിരുന്ന ഓണസമ്മാനത്തിന്റെ സമയം, അതായത് നമ്മുടെ SMS ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡയലോഗ് കേട്ടാലോ? അത് ഏത് സിനിമയിൽ അതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം.
1: താനാ മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിൽ ഒന്ന ആളല്ലേ?
2: അതെ അതെ.
1: എന്നിട്ട് എന്തായി?
2: മോളെ കിട്ടി.
1: എവിടെ നിന്ന് കിട്ടി?
2: അത് താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്, മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാർന്നോമാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അങ്ങനെ കിട്ടി.
0: എല്ലാവരും ഡയലോഗ് കേട്ടില്ലോ അല്ലേ? എത്രയും പെട്ടെന്ന് നമ്മളുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879090, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് അയക്കുക. അപ്പൊ നമുക്ക് പാട്ടുകൾ കേട്ടാലോ? സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ശ്രീപ്രിയ ആണ്.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിൽ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ശ്രീപ്രിയയാണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല അല്ലേ. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടോ. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരോടും പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ള സമയം നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടുന്നത് ടീച്ചർ RJ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Keterinya, kootukoodam.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോ

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. My Radio 90 FM. 90 FM. Ketarinya. Kootukunda.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: ലക്ഷാധിപതി
1: ആവണോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും
2: കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Keterinya, kootukunda.

My Radio 90FM கேட்டறிஞ்சு கூட்டுகூடா. ஜப் தக் ஜப் தக் கோடா.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
1: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
2: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
1: കേരളത്തിൽ എല്ലായിടത്തും.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. My Radio 90 FM. 90 FM. Catering. Good to go now.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ ബമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

കൊണ്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കര മുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചു

നാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേള തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലത് വാടി

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ലക്ഷാധിപതി
1: ആവണോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും
2: കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 ലാക്ക് ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ട്.